വിനയൻ മലയാളികൾക്ക് എന്നും അത്ഭുത സിനിമകളും അതുപോലെ തന്നെ ഫാൻറ്റസി ഹൊറർ മൂവീസും ഒക്കെ സമ്മാനിച്ചിട്ടുള്ളൊരു സംവിധായകനാണ് ശ്രീ വിനയൻ. അദ്ദേഹത്തിൻ്റെ വലിയൊരു സിനിമ തന്നെയായിരുന്നു അത്ഭുത ദ്വീപ് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹം ഈയിടെ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിരുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം വരാൻ പോകുന്നുവെന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കുമെന്നും, പക്ഷേ അന്നുള്ള ഒരുപാട് കലാകാരന്മാർ ഇന്ന് അതിലില്ല, ഒരുപാട് പേരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ആൻഡ് വളരെയധികം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, അവരെയൊക്കെ വെച്ചിട്ടായിരിക്കും പുതിയൊരു മൂവി വരാൻ പോകുന്നതെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ നമുക്ക് കാത്തിരിക്കാം വിനയൻ്റെ മറ്റൊരു അത്ഭുത പ്രതിഭാസത്തിനായിട്ട്. ഈ അടുത്ത് നമ്മൾ കണ്ട വലിയൊരു ന്യൂസ് ആണ്, കാരണം ഒരുപാട് ഈ ചെറുപ്പക്കാരിലുള്ള സ്ട്രോക്ക് അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള മാനസിക സമ്മർദ്ദവും ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ന്യൂസുകളും ഫീച്ചേഴ്സും ഒക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ജോലി സ്ഥലത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് പല രീതികളിൽ പണിതരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതായത് തുടർച്ചയായിട്ടുള്ള സ്ട്രെസ്സുകളും ഡെഡ്ലൈനുകളും അല്ലെ ജോലി നഷ്ടമാകുമോ എന്നുള്ള പേടികളും AIയുടെ ഒരു എന്താണ് ഒരു ഇൻവോൾവ്മെൻറ്റും ഒക്കെ കൊണ്ട് തന്നെ ശരീരത്തിലുള്ള കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നീ സ്ട്രെസ് ഹോർമോണുകളുടെ അളവുകൾ ഭയങ്കരമായിട്ട് കൂടുകയും ഇത് നമ്മുടെ ബ്രെയിനിലെ ബ്ലഡ് വെസൽസിനെയും അല്ലെങ്കിൽ നമ്മുടെ നെർവ് സിസ്റ്റത്തിനെയൊക്കെ ഭയങ്കരമായ രീതിയിൽ ബാധിക്കുകയും ഒക്കെ തന്നെയും ചെയ്യുന്ന ഒരു കാഴ്ചയും ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബേൺ ഔട്ട് ന്യൂറോപ്പതി, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇന്നത്തെ ഒരു 30-40s ആൾക്കാരുടെ സഞ്ചാരം തന്നെ. ആൻഡ് ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ബേസിക്കലി വേണ്ടൊരു ഏറ്റവും വലിയൊരു ഇതിനൊരു റെമഡി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റിവെക്കുക എന്നുള്ളതാണ്. അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡു എക്സസൈസ്, കാരണം നമ്മൾ ബേസിക്കലി ഒരു 8 hours എങ്കിലും ഇരിക്കുകയാണ് ചെയ്യുക ഒരു കണ്ടിന്യൂസ് ഒരു സിസ്റ്റത്തിന്റെ മുന്നിൽ. ജസ്റ്റ് ഒന്ന് എഴുന്നേക്ക് നടക്കുകയോ ഇല്ലെങ്കിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുക. ഫുഡിന് പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ കൊണ്ടുവരിക. ആൻഡ് ലൈഫിനെ നമ്മൾ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ 20-20-20 എന്നൊരു റൂള് വേണം എപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം ഒരു 20 minutes ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ 20 minutes ഒന്ന് നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഞാൻ റീസെന്റ്ലി ഒഫീഷ്യലി നെതർലൻഡ്സിൽ പോയപ്പം, ഞാൻ ഇവിടെ ഓഫീസിൽ കണ്ടിട്ടില്ല, നെതർലൻഡ്സിൽ എന്തും ഞാൻ അവിടെ കണ്ട സിസ്റ്റമാണ് ടേബിൾ, നമുക്കിങ്ങനെ റേസ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ, പൊക്കാൻ പറ്റുന്ന ടേബിളാണ്. അതിൽ ഇപ്പോൾ ഒരാൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 1 hour ഇരിക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ അതൊന്ന് പൊക്കി നിന്ന് വർക്ക് ചെയ്യാം. ഒന്നിൻ്റെ അലൈൻമെന്റ്സും കാര്യങ്ങളും ഒന്നും തന്നെ മാറുന്നില്ല, ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്താൽ മതി, അതൊരു വേണ്ട ഒരു ഹൈറ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചുനേരം നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നമ്മൾ എപ്പോഴും നമ്മുടെ സ്ട്രെസ്സിനെ പ്രോപ്പറായിട്ട് തന്നെ മാനേജ് ചെയ്യുക, ബിക്കോസ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് സ്ക്രീൻ ടൈമിങ് കുറയ്ക്കുകയും വേണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചു നേരം നോക്കിയിരിക്കുമ്പോൾ ജസ്റ്റ് ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഒന്ന് വായി നോക്കിയൊക്കെ ഇരിക്കാം വേണമെങ്കിൽ. പിന്നെ ഹെൽത്ത് ചെക്കപ്പ്, ഇത് ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യമല്ല ഹെൽത്ത് ചെക്കപ്പ് എന്നുള്ളത്. ഒരു 30 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് മാൻഡേറ്ററി ആയിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുക, ജോലിയോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടെങ്കിലേ ഈ ജോലിയുള്ളൂ. ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ റീപ്ലേസ്മെന്റ് ഫോർ ഓൾ ഓഫ് അസ്, നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു റീപ്ലേസ്മെന്റ് എന്തായാലും ഉണ്ടാവും. സോ നമ്മൾ പക്ഷേ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില ഇടങ്ങളുണ്ട്, അവിടെ നമ്മൾ തന്നെ വേണം. സോ be mindful every time.

നാൽപ്പത് ദൈവങ്ങളും തുടക്കം മൂന്നൂരം പറ്റകണ്ഠൻ ആർ ദൈവവും തുടക്കം ഉടയൊട്ട് കൂട്ടിലുടനെ വയനാട്ട് കുലവനം ഞാനൊരു ബന്ധം കൊളുത്തി കൊണ്ടുപോകുന്നു ദയ്യോ ഞാനൊരുത്തൻ വയ്യാ എന്ന് വീണുപോകുന്നു.

0: Mathura Geetam, The Sunday Club, all the hits, all the feels, keeping it fresh.
1: അയ്യോ, എന്തൊരു വേദനയാ! സെൻസിറ്റീവ് ആയതുകൊണ്ട് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല.
2: എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്നത്? ഒരു പ്രോപ്പർ ഡെന്റൽ ചെക്കപ്പ് എടുത്തൂടെ?
1: ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ വിശ്വസിച്ചു പോകാൻ ഒരു നല്ല ഡെന്റിസ്റ്റിനെയും എനിക്ക് ഇവിടെ അറിയില്ല.
2: അതിനല്ലേ ഡോക്ടർ ബോബി ചാണ്ടി. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവിടെയാ പോകുന്നത്. ഡോക്ടർ ബോബി ചാണ്ടി സ്കാൻ സ്മൈൽ ഡെന്റലിൽ റുട്ടീൻ ചെക്കപ്പ് മുതൽ ഓർത്തോഡോണ്ടിക്സ് ഫില്ലിംഗ്സ് ഇംപ്ലാന്റ്സ് വിസ്ഡം ടീത്ത് റിമൂവൽ അങ്ങനെ എല്ലാം ചെയ്യാം.
1: ആഹാ, എമർജൻസി ഡെന്റൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടും.
2: പിന്നല്ലാതെ ഡെന്റൽ എമർജൻസി ആണെങ്കിലും റെഗുലർ ചെക്കപ്പ് ആണെങ്കിലും എല്ലാം ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ചെയ്യാം. കൂടാതെ ഇൻവിസലൈൻ പോലുള്ള ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്സും അവിടെ അവൈലബിൾ ആണ്. നിന്റെ ഇൻഷുറൻസിൽ ഡെന്റൽ കവറേജ് ഉണ്ടല്ലോ.
1: എന്നാൽ ഞാൻ ഇന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാം.
2: ഡോക്ടർ ബോബി ചാണ്ടി, സ്കാൻ സ്മൈൽ ഡെന്റൽ, യൂണിറ്റ് 206-3033 പാൽസ്റ്റൺ റോഡ്, മിസിസാഗ. കോൾ 905-949-5656. ആത്മവിശ്വാസത്തോടെ ആകട്ടെ ഓരോ പുഞ്ചിരി.
3: അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് കഠിനമായി തോന്നാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നയഗ്ര ഹെൽത്ത് ആൻഡ് വെൽനസ്, മിഡ്ലിൻ വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ ഇസ് ദേർ വിത്ത് യു. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ്. വർക്ക് പ്ലേസ് ഇഞ്ചുറി, സ്ലിപ്പ് ആൻഡ് ഫോൾ, വാഹന അപകടം, സാഹചര്യം ഏതായാലും വി ആർ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനും അർഹമായ നഷ്ടപരിഹാരം നേടാനും ഞങ്ങളുടെ ലോയേഴ്സ് നിങ്ങളെ സഹായിക്കും. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് യുവർ ഇഞ്ചുറി, വി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ റിക്കവറി പ്രോസസ്. കോൾ 437-979-0213. Niagara Health and Wellness, Midland Wellness Center, and Whitby Wellness Center.
4: Men and Law Professional Corporation.
5: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
4: ബാരിസ്റ്റർ, സോളിസിറ്റർ, നോട്ടറി പബ്ലിക്. ലതാ മെനൻ, റിയൽ എസ്റ്റേറ്റ്,
5: ഫാമിലി ലോ,
4: വിൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്,
5: സിവിൽ ലിറ്റിഗേഷൻ,
4: ഇമിഗ്രേഷൻ ലോ,
5: ബൈലോ മാറ്റേഴ്സ്,
4: ക്രിമിനൽ മാറ്റർ
5: ആൻഡ് പേഴ്സണൽ ഇഞ്ചുറി.
4: കോൾ 905-956-0747. മെൻ ആൻഡ് ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ.
6: വെൽക്കം ബാക്ക് ടു മധുരഗീതം. കൂടെയുള്ളത് ആർ ജെ ദീപുവാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ ഒരു രസകരമായിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. അതായത് വർഷങ്ങളായിട്ട് ലോകം വേഗതയെ, സ്പീഡിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ. വേഗതയേറിയ ഇന്റർനെറ്റ്, വേഗതയേറിയ ഡെലിവറികൾ, വേഗതയേറിയ കരിയർ, വേഗതയേറിയ ജീവിതം. അതിനിടയിൽ ഈവൻ വീക്കെൻഡ്സിൽ പോലും പ്രൊഡക്ടിവിറ്റി പ്രൊജക്റ്റുകൾ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ബിസി സ്കെഡ്യൂളിൽ പോകുമ്പോൾ ഇപ്പോൾ ലോകമെമ്പാടും ആളുകൾ പുതിയ ഒരു വഴി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്ലോ ലിവിങ് എന്നൊരു ജീവിതശൈലി, തിരക്കും ഓട്ടം ഒക്കെ മാറ്റിവെച്ച് ശാന്തതയും സമാധാനം ഒക്കെ തരുന്ന ഒരു ജീവിത രീതിയാണ് ശരിക്കും പറയാതെ സ്ലോ ലിവിങ്. ചെറിയ സന്തോഷങ്ങൾ ഇല്ലെങ്കിൽ മനഃപൂർവ്വമായ ജീവിതത്തിലേക്കുള്ള ആളുകളുടെ ഒരു മടക്കമാണ്. നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെയും നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. പണ്ട് അങ്ങനെയല്ല, നമ്മളെല്ലാം ഒരു ഫാസ്റ്റ് പേസിലാണ്, ഇങ്ങനെ ഒരു റണ്ണായിരുന്നു, ഒരു മാരത്തോൺ റേസ് ആയിരുന്നു ശരിക്കും ലൈഫ് എന്ന് പറയുന്നത്. എന്നെനിക്ക് തോന്നുന്നു ഈ ഡേയ്സ് ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ആൾക്കാർക്ക് ചെറിയ മൊമെന്റ്സ് വരെ നമ്മൾ ക്യാപ്ചർ ചെയ്യാണ്. എക്സ്പെഷ്യലി നമ്മൾ ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ യൂട്യൂബ് ഈ ഡെയിലി വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നോക്കിയാൽ മതി, അവരുടെ ഓരോ ചെറിയ ട്രേസസ് ഓഫ് ലൈഫ് വരെയും അവർ ഭയങ്കരമായിട്ട് ഒപ്പിയെടുക്കാറുണ്ട്. അപ്പം അതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഓരോ മൊമെന്റും ഭയങ്കര പ്രഷ്യസ് ആണെന്നും ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുക എന്നുള്ളതുമാണ്. സോ സ്ലോ ലിവിങ് എന്നൊരു ജീവിതശൈലി നമ്മൾ ഭാഗമാക്കാൻ നോക്കുക. ഓരോ ചെറിയ മൊമെന്റ്സിനെയും എൻജോയ് ചെയ്യുക ആൻഡ് ടേക്സ് things quite easy. So take it easy, guys.

മലയാള സിനിമകൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ വന്നൊരു മൂവിയാണ് നമ്മളുടെ ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കൾ എന്നുള്ളത്. സംഗീത് പ്രതാപും ഷറഫുദ്ദീനും അഖില ഭാർഗവനും ഒക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു ഒരു മിറാക്കൽ മൂവി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ മിറാക്കൽ. ഒരു സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ, എന്നാൽ നമ്മളുടെ മിന്നൽ മുരളിയോട് ആ ഒരു കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ അല്ല, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിങ്ങും സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ പോയിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ടൈം ലൂപ്പിനെ പറ്റിയിട്ടും ഒരു സിനിമ ഓൾറെഡി ഇറങ്ങിയിരുന്നു, ഇപ്പോൾ ഇതാ വീണ്ടും ഒരു കോമഡി ടൈം ലൂപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളുടെ അംബാൻ സജൻ ഗോപൻ സജൻ ഗോപു ധൂമകേതു എന്ന് പറയുന്ന മൂവി. വളരെ നല്ല റിവ്യൂസ് ആണ് ഈ ഒരു മൂവീസൊക്കെ തന്നെയും കാഴ്ചവെച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ ഫഹദ് ഫാസലിന്റെ ഡോണ്ട് ട്രബിൾ ദി ട്രബിൾ എന്ന് പറഞ്ഞൊരു മൂവി റിലീസാകാൻ വേണ്ടി പോവുകയാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താണ് ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊക്കെ അതിന്റെ ട്രെയിലറിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനിയും യഥാർത്ഥത്തിൽ സിനിമ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി പോകുന്നുള്ളൂ എങ്ങനെയായിരിക്കും ആ മൂവി എന്നുള്ളത്. സോ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവീസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇറങ്ങുന്നുണ്ട്. ആൻഡ് നമ്മളെ മലയാളികൾ കാത്തിരുന്ന അല്ലെ മലയാളികളെ ഏറ്റെടുത്തിരുന്ന ബദലഹീം കുടുംബ യൂണിറ്റ് OTTയിൽ റിലീസാകാൻ വേണ്ടി പോവുകയാണ് October 2nd. ആൻഡ് കാരണം ഇത്രയും വലിയൊരു ഹിറ്റ് നമുക്ക് അടുത്തൊന്നും തന്നെയും സമ്മാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും വലിയൊരു ഹിറ്റായിരുന്നു ബദലഹീം കുടുംബ യൂണിറ്റ്. സോ ഒരുപാട് മൂവികളും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട് OTTയിലും അതുപോലെ തന്നെ തിയേറ്ററിലും ഒക്കെയും. എല്ലാവരും പോയി തിയേറ്ററിൽ കാണാൻ പറ്റുന്ന മൂവീസൊക്കെ അവിടെ തന്നെ പോയി കാണുക, OTTയിൽ വരുന്ന മൂവീസ് അങ്ങനെയും കാണുക. അങ്ങനെ വന്നൊരു മറ്റൊരു പരീക്ഷണമാണ് ഇപ്പം റീസെൻ്റ്ലി തമിഴിൽ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ആൽബം സോങ്. എവിടെ നോക്കിയാലും ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ നോക്കിയാലും ആ ഒരു ആൽബം സോങ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ മധുരഗീതത്തിലെ സൺഡേ ക്ലബിൽ നമ്മൾ മലയാളം പാട്ടുകൾ മാത്രമല്ല മറ്റ് ലാംഗ്വേജിലുള്ള പാട്ടുകളും ഉറപ്പായിട്ടും പ്ലേ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു പാട്ട് പ്ലേ ചെയ്തില്ല എങ്കിൽ അത് ഭയങ്കര ഒരു സങ്കടമായി പോകും എനിക്ക് തോന്നിയതുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഡിസൈൻസ് ഒക്കെ മാറ്റി വാങ്ങാറായി.
1: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
0: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ. ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. നൂരഗനാസ് ജ്വല്ലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയുമുണ്ട്.
2: നൂരഗനാസ് ജ്വൽ ഹോം GTA's number 1 jewelry group near Markham and Steels intersection 6055 Steels Avenue unit C102 Scarborough. Call 647-947-2864 or 647-702-2159.
3: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
4: മിസ്സസ് സാഗർ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസ് സാഗർ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് സാഗർ ക്രൈസ്ലർ .com.
3: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് സാഗർ ക്രൈസ്ലറിനൊപ്പം.
5: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
6: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കോംപ്രഷൻ സോക്സ്.
5: ഈ മേഖലയിൽ 10 സേവന പരിചയം. കോൾ 9058761095 or www.rightgate.com.
6: Right Gate Orthotics, RITEGAIT. Every step with comfort.
7: Feel the weekend vibes. Madhura Geetham, the Sunday Club.

ചൈനയിലെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവം പുതിയൊരു ബിസിനസ് സാധ്യതയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അതായത് തങ്ങളുടെ മുഖത്തിന്റെ ഡിജിറ്റൽ അവകാശം നൽകി പണം സമ്പാദിക്കുന്ന പുതിയ രീതിയാണ് ഇവിടെ സാധാരണക്കാർക്കിടയിൽ ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുന്നതാണ്. ഡിജിറ്റൽ ഡ്രാമകള്, പരസ്യങ്ങള്, ഗെയിമുകള് എന്നിവയിലാണ് ആളുകൾ സ്വന്തം മുഖങ്ങൾ AI കഥാപാത്രങ്ങളാക്കി വിട്ടുകൊടുക്കുന്നത്. AI സാങ്കേതിക വിദ്യ വിനോദ വ്യവസായം മാറ്റി മറിക്കുമ്പോൾ വരുമാനം, വ്യക്തിത്വം, സമത്വം, സ്വകാര്യത എന്നിവയെല്ലാം വലിയ ചോദ്യങ്ങൾ തന്നെ ഉയരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് എങ്ങനെയാണ് മുഖം വാടകയ്ക്ക് നൽകുന്ന ബിസിനസ് ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ജോലിയിലായിരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ നിങ്ങളുടെ മുഖം വേറൊരു വശത്തേക്ക് നിങ്ങൾക്ക് മാത്രമായി പണം ഉണ്ടാക്കി തന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഒരു ഇതിലാണ് ചൈനക്കാർ ഈ ഒരു ആശയവുമായിട്ട് വന്നത്. ചൈനയിൽ ഇത് കംപ്ലീറ്റ്ലി എന്താണ് ഫുൾ സ്വിങ്ങിലായി കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം പണ്ട് ഈ ആൾക്കാരെയൊക്കെ നമ്മൾ ലൈവായിട്ട് ഹയർ ചെയ്യുമായിരുന്നല്ലോ, അതിനു അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു ഫേസ് ലൈസൻസിങ് പ്ലാറ്റ്ഫോം ിലേക്ക് ഇവർക്ക് രജിസ്റ്റർ ചെയ്യാം. തിരിച്ചറിയൽ രേഖകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഡിജിറ്റൽ ആക്ട് പ്രൊഫൈല് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് ഈ പ്രൊഡ്യൂസേഴ്സ് ഈ പ്രൊഫൈല് ചെക്ക് ചെയ്യും. AI നിർമ്മിത കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടാണോ ഇത് ഈ മുഖങ്ങൾ എന്ന് നോക്കുകയും എന്നിട്ട് അതിനുശേഷം അവരെ സെലക്ട് ചെയ്യുകയും ചെയ്യും. സോ ഇതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2500 യുവാൻ അല്ലെങ്കിൽ 35,000 രൂപയാണ്, ഇന്ത്യൻ റുപ്പീസ് ആണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊരു 3 ദിവസങ്ങളിൽ വേണ്ടിയിട്ടുള്ളൊരു ചാർജാണ് ഈ ഒരു എമൗണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ ഐ മീൻ $7 മുതൽ $15,000 വരെയുള്ള വാഗ്ദാനങ്ങളുണ്ട്. നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ഇല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിനെയും ഒക്കെ അനുസരിച്ചിട്ട് ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ AI ലോകത്തിൽ എന്തിനാണ് മനുഷ്യരുടെ മുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ AI നമുക്കിപ്പോൾ ചില ഇത് കണ്ടാൽ അറിയാമല്ലോ ഇത് AI ആണ് എന്ന്. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു ഭംഗി എന്നല്ല ആക്ച്വലി ആ വേർഡ് എന്ന് പറയുന്നത്, കുറച്ചുകൂടെ എനിക്കൊന്ന് ആൾക്കാരിലേക്ക് ഒരു ഇംപ്രഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു സാധ്യത എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിൽ ഒരുപാട് അപകട രീതികളുമുണ്ട്. കാരണം അനാവശ്യമായിട്ട് നമ്മുടെ ഈ മുഖം ദുരുപയോഗം ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ മോർഫിംഗ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും. നമ്മുടെ ഫേഷ്യൽ ഡേറ്റയാണ് നമ്മൾ പലതിലും ഇപ്പം നമ്മൾ എന്താ പറയുക, ബാങ്കിങ് ആപ്സിൽ ഇല്ലെങ്കിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെയും നമ്മളുടെ ഫേഷ്യൽ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നഷ്ടപ്പെടും. ആൻഡ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ കാനഡയിലും ഇന്ത്യയിലും ഒക്കെയും ഇങ്ങനത്തെ ഒരു സാങ്കേതിക വിദ്യ വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും സൗണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ സൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല പാട്ടുകളൊക്കെ പാടിക്കാം AI യൂസ് ചെയ്തിട്ടെന്നൊക്കെ. പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.

വെള്ളത്തിനടിയിൽ ഒരു ജയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ന്യൂസുമായിട്ട് വന്നിരിക്കുകയാണ്. സിംഗപ്പൂരിൽ സിംഗപ്പൂര് ഗവൺമെന്റ് ഒരു ഫ്ലോട്ടിംഗ് പ്രിസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട്. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോബോട്ടിക് പെട്രോൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഒരു സർവൈലൻസും ബയോമെട്രിക് സെക്യൂരിറ്റീസും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ഈ ഒരു ജയിലിൽ ഉണ്ടാവുക എന്ന് ആണ് പറയുന്നത്. കംപ്ലീറ്റ് AI രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഈ വെള്ളത്തിനടിയിൽ ഉള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു പ്രിസണിൽ ഇരുന്നുകൊണ്ട് കാണാൻ കഴിയും എന്നുമാണ് വേൾഡ്സ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് പ്രിസൺ എന്ന രീതിയിൽ ഇത് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ വാർത്ത കംപ്ലീറ്റ് ആയിട്ട് നിഷേധിച്ചുകൊണ്ട് സിംഗപ്പൂർ പ്രിസൺ സർവീസ് SPS എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വാർത്ത ഇല്ല എന്നും ഇങ്ങനെ ഒരു കാര്യങ്ങളും തന്നെയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ ഒഫീഷ്യൽ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ന്യൂസ് വ്യാജമാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പല തവണകളിൽ തന്നെയും പലരും പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ന്യൂസുകളും ശരിയാവണം എന്നില്ല. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഒക്കെ പടച്ചുവിടുന്ന കുറച്ച് കഥകൾ മാത്രമായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ മുന്നിലേക്ക് എത്തുക. ആൻഡ് നമ്മളത് ഏകദേശം കുറെ ഷെയറുകളും ലൈക്കുകളും കമന്റുകളും ഒക്കെ കൊടുത്തങ്ങ് വികസിപ്പിച്ചങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കമന്റ് ഫോർ മോർ ന്യൂസ് അല്ലെങ്കിൽ കമന്റ് ലിങ്ക് ഫോർ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇടുന്നുണ്ട്. ഈ കമന്റ്സ് ഇടുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത്ര വ്യൂസും ഇല്ലെങ്കിൽ ഇത്ര കമന്റ്സ് ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് അതിനുള്ള പേയ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടില്ലേ? മോണിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആവാം, അവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ എത്തുകയാണ്. പിന്നീട് അവർ എപ്പോഴെങ്കിലും ആ ന്യൂസ് ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വരികയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. സോ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ന്യൂസുകളും നമ്മൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പൊ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു AI യുഗത്തിലൂടെയാണ് നമ്മളുടെ ഓരോ ദിവസങ്ങളും നമ്മൾ തള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സോ എപ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് കോൺഷ്യസ് ആയിട്ട് തന്നെ ചിന്തിക്കുക, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ, അതൊക്കെ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ എന്ന്. ബട്ട് സിംഗപ്പൂരിനെ പറ്റി പറയുമ്പം നമ്മൾ സിംഗപ്പൂരിൽ പോയിട്ടുള്ളവർക്ക് അറിയാതിരിക്കാം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അവരുടെ ഹൈജീനിയും അവർ ആ സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ ഒരു ഏരിയയും ഒന്ന് പോയി കാണാൻ വേണ്ടി തന്നെയുള്ള രീതികളിലുള്ള എല്ലാം ഉണ്ട് സിംഗപ്പൂർ എയർപോർട്ട് ഉൾപ്പെടെ എല്ലായിടത്തും തന്നെയും. പക്ഷേ ഈ കുറ്റവാളികൾക്ക് ഇത്രയും വലിയൊരു സൗകര്യം കൊടുത്തുകൊണ്ട് എന്തായാലും ഒരു നാഷണാലിറ്റീസ് മുന്നോട്ട് വരത്തില്ല എന്ന് തന്നെയും നമുക്ക് വിശ്വസിക്കാം.

ബെയ്ജിങ്ങില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് IS റിബൺ എന്നുള്ളത്. ഇവിടെ 100 മീറ്റർ മത്സരം ആരംഭിക്കുമ്പോൾ ട്രാക്കില് 3 മത്സരാർത്ഥികൾ, സ്റ്റേഡിയം നിറച്ച കാണികളും കരാഘോഷവും. വെടിയുച്ച കേട്ടത് മത്സരാർത്ഥികൾ മുന്നോട്ട് കുതിച്ചു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 seconds തികയും മുമ്പേ 2 മത്സരാർത്ഥികൾ ഫിനിഷിംഗ് ലൈൻ കടന്നു. 9.39 seconds ഒന്നാമത്തെ ആളുടെ ഫിനിഷിംഗ് ടൈം സ്ക്രീനിൽ തെളിഞ്ഞു. രണ്ടാമത്തെ ഫിനിഷിംഗ് ടൈം ആകട്ടെ 9.47 seconds. ലോക അത്ലറ്റിക് ഔദ്യോഗിക 100 മീറ്റർ റേസ് നടക്കുമ്പോൾ അതിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 9.58 ആണ്. അതായത് ഇപ്പോഴും ഉസൈൻ ബോൾട്ടിൻ്റെതാണ് ആ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രദർശന മത്സരത്തിൽ ടിയാങ്കോങ് അൾട്ര ബോൾട്ടിനെക്കാട്ടിലും 0.19 seconds വേഗത്തിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ലൈറ്റ്നിങ് സെക്കൻഡ്സിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ചൈനയുടെ 2 ഹ്യൂമനോയിഡുകളാണ് ഇവരെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തന്നെ പറയുന്നത്. ചൈന സംഘടിപ്പിച്ചിട്ടുള്ള വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസിലാണ് ചലനങ്ങൾ മനുഷ്യരെ കവച്ചു വെക്കുന്ന രീതിയിൽ 2 ഹ്യൂമനോയിഡ്സ് 100 മീറ്റർ റേസിൽ പങ്കെടുക്കുകയും അതിലാണ് ടാങ്ടോങ് അൾട്ര തന്റെ പ്രകടനം 8.8 seconds ഫൈനലിൽ എത്തുകയും ചെയ്തത്. ആൻഡ് സോറി 8.64 seconds എത്തുകയും ചെയ്തത്. സെക്കൻഡ് വന്ന ആൾക്കാരന് 8.86 എന്നുള്ളത്, ആൻഡ് അത് USA നിന്നുള്ള ആളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ചിന്തിച്ചു നോക്കാം എന്നുള്ളതേ ഉള്ളൂ, ഹ്യൂമൻസ് ഇല്ലെങ്കിൽ മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരുന്നൊരു മത്സരമായിരുന്നു ഇവിടെ. ടഗ് ഓഫ് വാർ ഉൾപ്പെടെയുള്ള പല മത്സരങ്ങളുമാണ് ഈ ഒരു ഹ്യൂമനോയിഡുകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് അതിൽ പറയപ്പെടുന്നത്. ഈ ചൈനയിൽ നടന്നിട്ടുള്ള ഈ ഒരു സോറി ബീജിംഗിൽ നടന്നിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ നടന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് നമ്മുടെ കാലത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, അതോ ഐ മീൻ ഇതൊക്കെ ഇനിയും യൂഷ്വലായിട്ട് നടക്കും എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പം ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഇത് ഹ്യൂമനോയിഡ് ഒളിമ്പിക് ആണ് ഈ ഇപ്പം ഈ റീസെന്റ്ലി ഈ ഓഗസ്റ്റിലാണ് ഇത് നടന്നത്. August 22nd ഈ ഒരു നടന്നിരിക്കുന്നത് തന്നെയും. സോ ആ ഒരു AI ഒരു ഡിഫറൻസിൽ സാങ്കേതിക മികവിന്റെ ഒരു മുന്നേറ്റവും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഒരു കാര്യങ്ങളും തമ്മിലുള്ളൊരു വലിയൊരു വ്യത്യാസത്തെയാണ് നമ്മളിത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഈ ഹ്യൂമനോയിഡ് ഓടിയപ്പോൾ 8.86 seconds ആയിരുന്നു. വേറെ ഒരു ഹ്യൂമൻ തന്നെ ആ ഒരു 100 മീറ്റർ റേസിലൂടെ ഇപ്പം 9.58 ആണ് നേടി. ആ ഒരു ടൈം ലിമിറ്റിലാണ് അദ്ദേഹം 100 മീറ്റർ 9.58 seconds അദ്ദേഹം അവിടെ ഓടിയെത്തുന്നത്. സോ ആ റെക്കോർഡ് ഇപ്പോഴും ഉസൈൻ ബോൾട്ട് തന്നെയുള്ളതാണ്. എത്ര ഹ്യൂമനോയിഡ്സ് വന്നാലും എന്തൊക്കെ വന്നാലും അതിൽ നിന്ന് വളരെ നേരിയ ഒരു ഡിഫറൻസിൽ മാത്രമാണ് ഒരു ഹ്യൂമനോയിഡ് പോലും എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.

0: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് സാഗർ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
1: മിസ്സസ് സാഗർ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസാഗ ക്രൈസ്ലർ.com.
0: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസാഗ ക്രൈസ്ലറിനൊപ്പം.
2: നിങ്ങളുടെ വീടിന്റെ ചൂട് ആറ്റിക്കിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ? അതുകൊണ്ട് എനർജി ബിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണോ? ഇത് തന്നെയാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല സമയം. ഒണ്ടാരിയോ ഹോം റിനോവേഷൻ സേവിംഗ്സ് പ്രോഗ്രാം വഴി ഒണ്ടാരിയോ ഹോം ഓണേഴ്സിന് ആറ്റിക് ഇൻസുലേഷൻ ചെയ്യാൻ അപ് ടു $1,500 വരെ ഗവൺമെന്റ് റിബേറ്റ് ലഭിക്കാം. അറ്റാച്ച്ഡ് ഗരാജ് ഉള്ള പ്രൈമറി റെസിഡൻസ് ആണ് നിങ്ങൾക്കെങ്കിൽ തികച്ചും ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. 1989 മുതൽ ഒണ്ടാരിയോയിലെ നിരവധി കുടുംബങ്ങൾക്ക് കൂടുതൽ കംഫർട്ട്, കൂടുതൽ എനർജി സേവിംഗ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന വിശ്വസനീയമായ പേരാണ് മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ. ലിമിറ്റഡ് ടൈം റിബേറ്റ്, നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ വിളിക്കൂ 416-617-5597. മെഗാ ഡക്ട് ആറ്റിക് ഇൻസുലേഷൻ, നിങ്ങളുടെ വീടിന് കൂടുതൽ ചൂടും നിങ്ങളുടെ പോക്കറ്റിന് കൂടുതൽ ലാഭവും.
0: ഫോർ ദി ട്യൂൺസ് യു ലവ് ആൻഡ് മോർ, മധുര ഗീതം 101.3 FM.

അങ്ങനെ നമ്മളുടെ 1 മണിക്കൂർ ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മൾ ടൈം എപ്പോഴും ഫ്ലൈ ചെയ്യുകയാണെന്ന് നമ്മൾ പറയുമല്ലേ. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ നമ്മുടെ ഷോയിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ, പക്ഷെ നമ്മളുടെ ഓരോ ചെറിയ മൊമെൻസും നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുക തന്നെ വേണം. ഒരിക്കൽ ഒരു യാത്രികൻ ഒരു പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു വരികയായിരുന്നു കേട്ടോ. അവിടെ ഒരു പ്രായമുള്ള ആൾ ഒരു ചെറിയ തോട്ടം പരിപാലിക്കുന്ന അദ്ദേഹം കണ്ടു. ചുറ്റും കാടും പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും ആയിരുന്നുവെങ്കിലും ആ വൃദ്ധന്റെ തോട്ടത്തിൽ മാത്രം മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ആ യാത്രികന് ആ അപ്പൂപ്പനടുത്ത് ചോദിച്ചു, അപ്പൂപ്പ ഇത്രയും നാശനഷ്ടങ്ങൾക്കിടയിൽ എന്തിനാണ് ഇത്ര ശ്രദ്ധയോടെ ഈ പൂക്കൾ നട്ടുവളർത്തുന്നതെന്ന്, നാളെ ഇത് നിലനിൽക്കുമോ എന്ന് പോലും ഉറപ്പില്ലല്ലോ എന്ന്. അപ്പോൾ ആ അപ്പൂപ്പൻ വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നാളെ ഞാൻ നാളേക്ക് വേണ്ടിയല്ല ഈ പൂക്കൾ നടുന്നത്, ഇന്ന് ഈ നിമിഷം ഒരു തേനീച്ചയ്ക്ക് ഇവിടെ വന്നിരിക്കാൻ, ഒരു കുട്ടിക്ക് ഇത് നോക്കി ചിരിക്കാൻ വേണ്ടി, എനിക്ക് തന്നെ ഈ മണ്ണിൽ കൈ പുതച്ച് സന്തോഷിക്കാൻ വേണ്ടിയുമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും തന്നെ അറിയില്ല, പക്ഷേ ഞാൻ മനോഹരമായി ജീവിച്ചു എന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയില്ലല്ലോ. സോ നമ്മളുടെ ലൈഫിലത്തെ എത്ര ഫാസ്റ്റ് പേസ് ആയിട്ടാണ് ലൈഫ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഒരു സ്ലോ ലിവിങ് എപ്പോഴും നല്ലത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളെയും ചിന്തിച്ചും അനലൈസ് ചെയ്തും പറ്റുവാണെങ്കിൽ അതിനെയൊക്കെ ക്യാപ്ചർ ചെയ്തും ഒക്കെയും നമ്മളുടെ ലൈഫിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ നോക്കണം. എന്നാൽ മാത്രമേ ലൈഫ് മീനിങ് ഫുൾ ആകുകയുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും ഗംഭീരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴൊക്കെയോ ആരൊക്കെയോ പിന്നീട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ. സോ ലൈഫിനെ ഫോക്കസ് ചെയ്ത് ജീവിക്കുക. ആശങ്കകൾ ഉണ്ടാവാം ഡെഫിനറ്റ്ലി, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, ഹ്യൂമൻ നേച്ചറാണ്. സോ അതെന്നൊക്കെ മാറ്റി ആ ഒരു നിമിഷത്തിൻ്റെ സൗന്ദര്യത്തിനെ ഓരോ ദിവസവും ആസ്വദിക്കുക. ചെറിയ സന്തോഷങ്ങളിലും ചെറിയ നന്മകളിലൂടെയും ഒക്കെയും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനിയും വരാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഒറിജിനൽ എന്ന് പറയുന്ന മൂവിയിലെ ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ആണ്. അപ്പം വീണ്ടും നമ്മളുടെ സെപ്റ്റംബർ തീരാൻ പോവുകയാണ്. മറ്റു സൺഡേ ക്ലബ്ബുമായി വീണ്ടും കേട്ടുമുട്ടാമെന്ന വിശ്വാസത്തോടുകൂടി, ദിസ് ഇസ് ആർ ജെ ദീപു സൈനിങ് ഓഫ് ഫ്രം മധുരഗീത 101.3 FM, ദ സൺഡേ ക്ലബ് പവേർഡ് ബൈ സ്റ്റാറ്റ്ഫോർഡ് കിയ ഓഫ് ദ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പ്.